അകത്ത് ജിസ്ബാബത്ത് ലൈനായി താന്ത്രന്തരയാസമായി സോ സേവക കൃപാ കരി നമക നമക ജപനാന കരി സലോ കാമ ക്രോധയർ ലോഭ മോഹോ ബിനസ ജായ അഹംമേവ നാനക് പ്രഭു ശരണാഗതി കർ പ്രസാദ ഗുരുദേവ അഷ്ടപതി ജയ പ്രസാദ ശക്തി അമൃത ഗായ ഠാകുർ കോ രഖമന മാഹേ ജയ പ്രസാദ സുഗന്ധത്തം ലാമേ തസ്കോ സിമൃത പരമഗത ഭാവേ ജയ പ്രസാദ ബസേ സുഖ മന്ദിർ തസേ ധ്യായ സദാ മനന്ദർ ജയ പ്രസാദ ഗ്രഹ സംഘ സുഖ ബസന ആഠ പേർ സിമരോത് സരസന ജയ പ്രസാദ രാംഗരാജ ഭോഗനാനക സദാ ധ്യായ ധ്യാപന ജോഗ ജയ പ്രസാദ പാഠ പട്ടംബര ഹാമേ തസേ ത്യാഗത്തു ഭാവേ ജയ പ്രസാദ സുഖ സേ ജയ സോയി ജയ മനാഠ പേർ താക്ക ജസ ഗാവി ജയ

ഹോയേ അഷ്ടപതി ബ്രഹ്മജ്ഞാനീ സദാ നൃഡേവ ജയസേ ജനമേ കമൽ അലേബ് ബ്രഹ്മജ്ഞാനീ സദാ നൃദോഹ ജയസേ സൂര്യ സർവകോശോഹ ബ്രഹ്മജ്ഞാനിക ദൃഷ്മാ ജയസേ രാജരംഗുലാകേ തുൽഭവാൻ ബ്രഹ്മജ്ഞാനിക തീരജയ ജോ വസുധാ കൗകോദയ കൗചന്ദലേബ്

ബ്രഹ്മജ്ഞാനിക മെത്തറി സത്രസമാൻ ബ്രഹ്മജ്ഞാനികനായ ബമാൻ ബ്രഹ്മജ്ഞാനി ഊഷ്ദേ ഉച്ചാമനഭന സപ്തേ നീച്ച ബ്രഹ്മജ്ഞാനി സേജന ഭയ നാനങ് ജന പ്രഭയാപകരേ ബ്രഹ്മജ്ഞാനി സകല കിരീടാതമന സുബ്രഹ്മജ്ഞാനി ചീന ബ്രഹ്മജ്ഞാനി കെ സബു പരമയ ബ്രഹ്മജ്ഞാനി തേ കശുപുരാന ഭയ ബ്രഹ്മജ്ഞാനി സദാ സംദർശി ബ്രഹ്മജ്ഞാനി കി ദുഷ്ടമൃത വർഷി ബ്രഹ്മജ്ഞാനി ബന്ധം തേ മുക്ത ബ്രഹ്മജ്ഞാനി കി നിർമ്മൽ ജുഗത ബ്രഹ്മജ്ഞാനി ക ഭോജൻ ഗാനാന ബ്രഹ്മജ്ഞാനി ക ബ്രഹ്മത്യാൻ ബ്രഹ്മജ്ഞാനി ഏക പ്രയാസ് ബ്രഹ്മജ്ഞാനി ക നൈ ബിനാസ് ബ്രഹ്മജ്ഞാനി ബ്രഹ്മ ഗേത്ത ബ്രഹ്മജ്ഞാനി ഏക സംഹേത്ത ബ്രഹ്മജ്ഞാനി കവയാ ചെന്ത ബ്രഹ്മജ്ഞാനി ക നിർമ്മൽ മന്ത് ബ്രഹ്മജ്ഞാനി ജസ് കര പ്രഭ ആ ബ്രഹ്മജ്ഞാനി ക ബട പ്രതാപ് ബ്രഹ്മജ്ഞാനി ക ദർശപടപാകി ബാഹ്യ ബ്രഹ്മജ്ഞാനി കോ ബലബല ജയ്യ ബ്രഹ്മജ്ഞാനി കോ ഖോജയ മഹേശ്വര നാനക് ബ്രഹ്മജ്ഞാനി ആ പരമേശ്വർ ബ്രഹ്മജ്ഞാനി കി കീമത് നാഹേ ബ്രഹ്മജ്ഞാനി ക സകലമനമാഹേ ബ്രഹ്മജ്ഞാനി ക കൗൺ ജാനേ ഭേദ് ബ്രഹ്മജ്ഞാനി കോ സദാ അദേശ ബ്രഹ്മജ്ഞാനി ക കഥേര ജായ അദാ ഖേർ ബ്രഹ്മജ്ഞാനി സർവക ഠാക്കുർ ബ്രഹ്മജ്ഞാനി കിമിത് കൗന ബഖാന ബ്രഹ്മജ്ഞാനി കി ഗത്ത് ബ്രഹ്മജ്ഞാനി ജാന ബ്രഹ്മജ്ഞാനി കാന്തര ഭാർനാൻ ബ്രഹ്മജ്ഞാനി കോ സദാ നമസ്കാർ ബ്രഹ്മജ്ഞാനി സബ് സൃഷ്ടിക കർത്ത ബ്രഹ്മജ്ഞാനി സത് ജീവനെ മർത്ത ബ്രഹ്മജ്ഞാനി മുഖത്ത് ജുഗത് ജീകാദാത്ത ബ്രഹ്മജ്ഞാനി പൂർണ്ണ പ്രകൃതാത്ത ബ്രഹ്മജ്ഞാനി അനാഥ ക നാഥ ബ്രഹ്മജ്ഞാനി ക സബ്രഹാത് ബ്രഹ്മജ്ഞാനി ക സകലയാകാർ ബ്രഹ്മജ്ഞാനി ആമൃങ്കാർ ബ്രഹ്മജ്ഞാനി കി സ്വഭ ബ്രഹ്മജ്ഞാനി ബനി നാനക് ബ്രഹ്മജ്ഞാനി സർവകാതനി സ്വരൂക് ഒരു താരജുവന്തരരാമ ശർമ്മ ബേഖ ഭഗവാൻ നിമക നിമക ഠാകുർ നമസ്കാര നാനക് വ പർസ സകൽ നിസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പർസ മന്മ പ്രീത നിരഞ്ജൻ ദർസ പാർത്ഥരൂപന ബേഖ രേത്ര സാധകി ഠൽ സംസംഹേത് കരുണാസുനെ ഗാഹു ഗിരിന്ദ സപ്തേ ജാനേ ആപസുഖോ മന്ദാ ഗുരുപ്രസാദ് ഭഖ്യാപര ഹര മനു കി ഭാഷണ മന്തേ ടര ഇന്ദ്രീ ജത് പഞ്ച് ദൂഖത്തെ രഹതനാനുകൂട് ബദേ കു ഏസ അപർസ വൈഷ്ണോ സോ ജിസുപ്ര സുപ്രസന്ന ഭിഷന് കി മായാ തേ ഹൈ ഭിന്ന കർമ്മകർത്തോ ബഹന കർമ്മ തസ് വൈഷ്ണോ ക നിർമ്മൽ ധർമ്മ കാ ഫല കി ശാനി ഭാഷയ കേവല ഭഗത് കീർത്തന സംഗ രാച്ച മന്ത്രന്തര സിമരൻ ഗോപാൽ സബു പ്രഭുത് കൃപാ രാവ് ദൃഢേ വരേ നാമ ജപാവേ നാനുകോ വൈഷ്ണോ പ്രമുഖത ഭാവേ ഭഗവതീ ഭഗവന്ത് ഭഗത്കാരം സകൽ ത്യാഗേ ദുഷ്ടകാ സംബന്ധേ ബിൻസേ സകല പരമകാർ പൂജയ സകല പാർബ്രം സാ സംഗ് പാപ്പാമല ഖോഭയ തസ് ഭഗവതീ കീമാതൂത്തമഹോ വൈ ഭഗവന്ത് കിട്ടയൽ കരായ രത്നീത് മന്ത്രൻ അർപ്പയ ഭിഷന് പ്രീത് അർഗേ ചരണ ഹൃദയ സാവേ നാനുക് ഏസാ ഭഗവതീ ഭഗവന്ത് ഗോപാവേ സോ പണ്ഡിത് ജോ

ഇഷ്ടീഷ്ടനമന്ത്രതന്ത്രങ് സദാ സച്ചിദാനന്ദ സർവംഗന് പ്രണാസീന ഉപേന ഉപേ സമസ്തൽ നിവാസി സദാ സിദ്ധദാ ബുദ്ധദാ അമൃത് കർത്ത അർദ്ധ ഉർദ് അതോ ഉർദ് അർദ്ധം അഗം ഓഗർത്ത പരമ പരമ പരമേശ്വരം പ്രോജപാലം സദാ സർവദാ സിദ്ധദാത ദയാലം അശേദ്യപേദ്യനാമം കാമം സമസ്തപരാജി സമസ്തസ്താമം തേ രാജോരിചാചരീ ഛന്ദ് ജല ഹൈ ഥല ഹൈ പീത ഹൈ അപേ ഹൈ പ്രഭു ഹൈ ജൂ ഹൈ ദേശ ഹൈ അപേസ ഹൈ പജംഗ പ്രയാത് ഛന്ദ് അഗാധേ ബാധേ നന്ദി സ്വരൂപേ നമോ സർമാനെ സമസ്തി നിധാനേ നവാഹത്വം നിർനാഥേ നവാസ്തവം പ്രവാഥേ നവാസ്തവം ഗഞ്ജേ നവാസ്തവം അപഞ്ജേ നവാസ്തവം കാലേ നവാസ്തവം പാലേ നമോ സർവദേശേ നമോ സർപേശേ